0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. നവമാധ്യമങ്ങളും സഭയുടെ അജപാലന ദർശനവും എന്ന വിഷയത്തെ ആധാരമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ ആദ്യം.
3: മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറ്റമില്ലാത്ത വചനത്തിന്റെ പ്രഘോഷകരും സാക്ഷികളുമാകുക എന്നതാണ് എല്ലാ കാലത്തും എല്ലാ ക്രൈസ്തവരുടെയും വിളിയും നിയോഗവും. ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം പ്രഘോഷിക്കുവാൻ ആധുനിക കാലത്ത് ദൈവിക ജ്ഞാനം തുറന്നിട്ടിരിക്കുന്ന സാങ്കേതികവിദ്യകളുടെ നവജാലകങ്ങൾ ഈ ദൗത്യത്തിനായി നമ്മെ ക്ഷണിക്കുന്നു. പറുദീസായിലെ നന്മത്തിന്മകളുടെ വൃക്ഷത്തിലെ കനികൾ പോലെ ആസ്വാദ്യവും കൗതുകകരവും അറിവേകുന്നതുമായ ഡിജിറ്റൽ ലോകത്തിന്റെ കാലികമായ പരിഷ്കാരങ്ങൾ ഓരോ മിനിറ്റിലും മാറിമറിയുമ്പോൾ മനുഷ്യാന്തസ്സിനെയും ധാർമ്മിക മൂല്യങ്ങളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും അതിനനുബന്ധമായി വിശ്വാസി സമൂഹത്തെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അജപാലന രംഗത്തെ സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും പുത്തൻ സാധ്യതകൾ സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ പുതുനന്മയ്ക്കും വ്യക്തികളുടെ ഉന്നതിക്കുമായി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന ചിന്തകൾ ഈ കാലയളവിൽ തിരുസഭയുടെ അജപാലന ദൈവശാസ്ത്ര ദർശനങ്ങളിലൂടെ നിരന്തരം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി സമ്പർക്കമാധ്യമരംഗത്തെ മാറ്റങ്ങളെയും പുരോഗതിയെയും മനസ്സിലാക്കി വിശകലനാത്മകമായ ദൈവശാസ്ത്ര സമീപനങ്ങളിലൂടെ തിരുസഭ അജപാലന രംഗത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ഇരുപതാം നൂറ്റാണ്ടിലെ വാർത്താവിനിമയ രംഗത്തെ ശാസ്ത്രീയമായ വളർച്ചയെ സുവിശേഷ പ്രഘോഷണത്തിലും മിഷൻ മേഖലകളിലും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച മാർഗരേഖകളും ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക പ്രബോധനങ്ങളും യഥാസമയം തിരുസഭാ മാതാവ് നൽകിയിട്ടുണ്ട് എന്നത് അഭിമാനാർഹമാണ്. 1936 ചലച്ചിത്രരംഗത്തെ സംബന്ധിച്ച് പിയൂസ് 11 പാപ്പ എഴുതിയ വിജിലാന്തിക്കൂറ, 1957 പ്രസിദ്ധീകരിച്ച പിയൂസ് 12 പാപ്പായുടെ മിറാണ്ട പ്രോസസ്, 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ച പ്രമാണരേഖ ഇന്റർമിർഫിക്ക ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. തുടർന്ന് മാധ്യമങ്ങൾ വഴിയുള്ള സഭാശുശ്രൂഷകളുടെ അനന്തസാധ്യതകളെ മനസ്സിലാക്കുന്നതിനും പ്രബോധനങ്ങൾ നൽകുന്നതിനുമായി 1967 പോൾ ആറാമൻ മാർപ്പാപ്പ ഒരു ആഗോള സാമൂഹ്യ സമ്പർക്ക ദിനം സഭയിൽ സമാരംഭിച്ചു. ഈ ദിനം എല്ലാ വർഷവും പെന്തിക്കോസ്തി തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മാർപ്പാപ്പമാർ നൽകുന്ന സന്ദേശം സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ആനുകാലികമായ സഭയുടെ കാഴ്ചപ്പാടുകൾക്കും പഠനങ്ങൾക്കും സഹായകരമാകുന്നു. കൂടാതെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹിക ആശയവിനിമയത്തിന്റെ മാർഗങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന 1971 കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രേസിയോ എന്ന അജപാലന മാർഗരേഖ, തുടർന്ന് ഈ രേഖയുടെ പ്രസിദ്ധീകരണത്തിന്റെ 20 വാർഷികത്തോടനുബന്ധിച്ച് 1991 പുറത്തിറങ്ങിയ അജപാലന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച എയ്റ്റാത്തിസ് നോവേ, പരസ്യനിർമ്മാണത്തിലെ ധർമ്മഗതിയെ സംബന്ധിച്ചുള്ള 1997 അജപാലന രേഖ, 2000 ആശയവിനിമയത്തിലെ ധർമ്മഗതിയെ വ്യക്തമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മാർഗരേഖ, 2002 ഇന്റർനെറ്റിലെ സാധ്യതകളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന സഭയും ഇന്റർനെറ്റും തുടങ്ങിയവ തിരുസഭയുടെ സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അജപാലന ദർശനങ്ങൾ വ്യക്തമാക്കുന്ന സുപ്രധാന രേഖകളാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പരസ്പരമുള്ള കണ്ടുമുട്ടലിനും പങ്കുവയ്ക്കലിനും പ്രാർത്ഥനയ്ക്കും ഏറെ സഹായകരമായത് നവസാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കൂട്ടായ്മ ആയിരുന്നു. 2020 മാർച്ച് 27 മഴയും വിഷാദവും തളംകെട്ടിനിന്ന ഒരു സായാഹ്നത്തിൽ ശൂന്യമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോകത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശവും ഉർബി എത്ത് ഓർബി ആശീർവാദവും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അടച്ചുപൂട്ടിയ വീടുകളിലെ ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഡിജിറ്റൽ സ്ക്രീനുകളിലൂടെ പ്രത്യാശയുടെ വലിയ ശക്തി സ്വീകരിക്കുവാൻ ഇടയാക്കി. ഈ സംഭവം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ അനന്തമായ സാധ്യതകളെ അജപാലന രംഗത്ത് ഊട്ടിയുറപ്പിക്കുന്ന അനിതര സാധാരണമായ തെളിവായി. പിന്നീട് ലോകം കണ്ടത് മഹാമാരിയുടെ ഇരുണ്ട കാലയളവിനെ പ്രകാശമാനമാക്കിയ ഡിജിറ്റൽ ലോകത്തിലൂടെ ഓൺലൈൻ സഭാ കൂട്ടായ്മയുടെ ജീവസുറ്റതും സൗഖ്യദായകവുമായ ആരാധനാ ജീവിതത്തിൻ്റെയും അച്ചപാലന ശുശ്രൂഷയുടെയും പകരം വയ്ക്കാനില്ലാത്ത നേർക്കാഴ്ചകളായിരുന്നു. തുടർന്ന് 2023 സമ്പൂർണ്ണ സാന്നിധ്യത്തിലേക്ക് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്ക് അച്ചപാലനാത്മകമായ ഒരു വിചിന്തനം എന്ന പേരിൽ ഒരു മാർഗരേഖ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ യേശു നമ്മെ പ്രേരിപ്പിക്കുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന നൈമജ്ഞൻ്റെ ചോദ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവൻ അവകാശപ്പെടുത്തുവാൻ ഈ ഡിജിറ്റൽ ലോകത്തിൽ നല്ല അയൽക്കാരനാകുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിളിയും ദൗത്യവുമാണെന്ന് സമ്പൂർണ്ണ സാന്നിധ്യത്തിലേക്ക് എന്ന ഈ മാർഗരേഖയിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായതിനാൽ ഇതിൽ ഭാഗഭാക്കാകണമോ വേണ്ടയോ എന്നതല്ല, എങ്ങനെ പങ്കുചേരണം എന്ന അജപാലന മാർഗനിർദ്ദേശങ്ങളാണ് ഈ രേഖയിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ ശരിയായ പങ്കുവയ്ക്കൽ വഴി സഹാനുഭൂതി നിറഞ്ഞ ഒരു ആഗോള സംസ്കാരം വളർത്താനുതകുന്ന ക്രിയാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കുവാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ അജപാലന ദൈവശാസ്ത്ര രേഖയുടെ മുഖ്യപ്രമേയം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയെ അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ലോകത്തെ സഞ്ചാര വഴിയിൽ നല്ല സമരിയാക്കാരനെ പോലെ തിരുസഭയുടെ സുവിശേഷ ദൗത്യത്തിലുള്ള ഓരോ ക്രൈസ്തവൻ്റെയും പൂർണ്ണമായ പങ്കുചേരലിന് സഹായകരമാകുന്ന അജപാലനപരമായ സമീപനങ്ങളെ ഇതിൽ വിശദമാക്കുന്നു. സഭാ സാമൂഹ്യ വൈജ്ഞാനിക തൊഴിൽ മേഖലകളിലെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളുടെ വെല്ലുവിളികൾ, ഓൺലൈൻ ലോകത്തിലെ മാനവികത, ഡിജിറ്റൽ ബന്ധങ്ങളിലെ യഥാർത്ഥ ആശയവിനിമയം തുടങ്ങി അസ്തിത്വ സംബന്ധിയായതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ നല്ല അയൽക്കാരനാകാനുള്ള പരിശീലനമാണ് ഇന്ന് ആവശ്യമെന്ന് സഭ ഈ രേഖയിൽ ഊന്നിപ്പറയുന്നു. കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ ആധുനിക ലോകത്തെ അധീനപ്പെടുത്തുന്ന ഡിജിറ്റൽ നാഗരികതയുടെയും നിർമ്മിത ബുദ്ധിയുടെയും വളർച്ചയെ ഭീതിയോടെ നോക്കിക്കാണുന്നതിനപ്പുറം വിവേചനപൂർണമായ സമീപനത്തിലൂടെ മനുഷ്യ നന്മയ്ക്കും ക്രിസ്തുസാക്ഷ്യത്തിനുമായി പരിവർത്തനം ചെയ്യുക എന്നതാണ് തിരുസഭയുടെ നവമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അജപാലന ദർശനം. ഡിജിറ്റൽ ലോകത്തിലെ സുവിശേഷ സാക്ഷ്യവും പ്രബോധനവും വഴി വിശ്വാസികളെ ദേവാലയങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ക്ഷണിക്കാൻ കഴിയുമെന്ന് 47-ാമത്തെ ആഗോള സമ്പർക്ക മാധ്യമദിന സന്ദേശത്തിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് സഭ സജീവമായ സാന്നിധ്യമാണ്. ഫേസ്ബുക്ക് വഴി വത്തിക്കാൻ സ്ഥിരമായി വാർത്തകളും അപ്ഡേറ്റുകളും ഉള്ളടക്കവും പങ്കുവയ്ക്കുന്നു. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കുകയും വിശ്വാസവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു. 2009 യൂട്യൂബ് ചാനലിലൂടെ വത്തിക്കാൻ പരിപാടികളും മാർപ്പപ്പന്മാരുടെ സന്ദേശങ്ങളും അപ്പസ്തോലിക യാത്രകളുടെ ദൃശ്യങ്ങളും വിവരണങ്ങളും തത്സമയം ലഭ്യമാണ്. 2012 ബെനഡിക്ട് 16-ാമൻ പാപ്പ ആദ്യ ട്വീറ്റ് അയച്ച് സമാരംഭിച്ച എക്സ് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കത്തോലിക്കാ സഭ തലവനെ പിന്തുടരുന്നത്. ഫ്രാൻസിസ് പാപ്പ 2016 മാർച്ച് 19 തുറന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ചിത്രങ്ങളും ചെറിയ വീഡിയോകളും വഴി വത്തിക്കാനിൽ നിന്നുള്ള സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും അനുദിനം പങ്കുവച്ച് ജനങ്ങളുമായി സഭയ്ക്ക് കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ഉപകരണം മാത്രമല്ല, മനുഷ്യരുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു പ്രധാന വേദിയാണ്. ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ സഭയുടെ സാന്നിധ്യം വിശ്വാസ പ്രബോധനത്തിനും പരിശീലനത്തിനും വഹിക്കുന്ന പങ്ക് നിസ്തുലാവഹമാണ്. ഭൂമിയുടെ ഒരറ്റത്തുനിന്ന് ലഘുവായൊരു വാക്കോ ചിത്രമോ വഴി അതിവേഗത്തിൽ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ കണ്ണിച്ചേർക്കുന്ന സാമൂഹ്യ മാധ്യമ ശൃംഖല മനുഷ്യൻ്റെ ശ്രദ്ധയും ഏകാഗ്രതയും പരീക്ഷിക്കപ്പെടുന്ന ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ നവീനമായ ആശയങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന കൂട്ടായ്മയുടെ ഉള്ളനിലം കൂടിയാണിത്. ഇവിടെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനും വികസിപ്പിക്കാനും പങ്കുവയ്ക്കാനും കഴിയും. ഒട്ടനവധി നന്മകൾക്ക് പുറമേ വ്യാജവാർത്തകളുടെ പങ്കുവയ്ക്കലുകൾ, തെറ്റായ ബന്ധങ്ങൾ, സാമൂഹ്യവിരുദ്ധ കൂട്ടായ്മകൾ, ലഹരി മാഫിയകൾ, കബളിപ്പിക്കലുകൾ, അപവാദ പ്രചരണങ്ങൾ, വ്യാജ പ്രൊഫൈലുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിങ്ങനെ തിരിച്ചറിയപ്പെടാതെയും മനസ്സിലാക്കപ്പെടാതെയും യുവതലമുറയെ വീഴ്ത്തുന്ന ചതിക്കുഴികളും ഈ ഡിജിറ്റൽ വഴികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വ്യാജലോകത്തിൻ്റെ കെണികളിൽ വീണ് ജീവനുപേക്ഷിക്കുന്നവരുടെയും മാനസിക പ്രശ്നങ്ങളിൽ വീഴുകയും ചെയ്യുന്ന യുവജനങ്ങളുടെ എണ്ണവും ഇന്ന് വർദ്ധിക്കുകയാണ്. അറിവിൻ്റെയും തൊഴിലവസരങ്ങളുടെയും ഈ പുതിയ മേഖലയിൽ തങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ യുവാക്കൾക്ക് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ വിശ്വാസയോഗ്യവും നിലനിൽക്കുന്നതുമായ സാമൂഹ്യ ബന്ധങ്ങൾക്കും ആശയവിനിമയത്തിനും ആവശ്യമായത് ഹൃദയത്തിൻ്റെ ചെവി തുറന്ന് ശ്രവിക്കുന്നവരാകുക എന്നതാണെന്ന് 56-ാമത് ആഗോള സമ്പർക്ക മാധ്യമദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചന ബന്ധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഓൺലൈനായാലും സ്ക്രീനിന് പിന്നിൽ വെറും ഉള്ളടക്കമോ വസ്തുക്കളോ അല്ല, പകരം മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും അവരെ ശ്രവിക്കാനും സാധിക്കുമെന്ന് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള അജപാലന രേഖ പഠിപ്പിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മനുഷ്യാന്തസ്സിന് കളങ്കം ചാർത്തുന്ന അധാർമികമായ നിലപാടുകൾ അരങ്ങത്തകർക്കുന്ന സാമൂഹ്യ മാധ്യമ ലോകത്ത് പ്രത്യാശയുടെ പ്രവാചകരും വക്താക്കളുമാകാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ഇന്ന് ആശയവിനിമയത്തിലൂടെ വിവരങ്ങൾ കൈമാറുന്നത് മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തെയും മനുഷ്യ സമൂഹത്തെയും പരസ്പര സംവാദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഇടങ്ങളായി രൂപപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിൻ്റെ നിർമ്മിതി കൂടിയാണ് നടക്കേണ്ടതെന്ന് മാധ്യമപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ലിയോ 14-ാമൻ പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഈ പുത്തൻ വിളഭൂമിയിൽ ഒരു ക്രിസ്തുശൈലി രൂപപ്പെടുത്തുക എന്നതാണ് ക്രിസ്തുശിഷ്യൻ്റെ കടമ. സത്യത്തെ മുൻനിർത്തിയുള്ള ആശയവിനിമയവും ക്രിസ്തീയ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളും പ്രത്യാശപൂർണമായ പങ്കുവയ്ക്കലുകളും നൽകുവാൻ ഓരോ ക്രിസ്തുശിഷ്യനും ഈ സത്യാനന്തര കാലത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാകാനുള്ള ഉത്തരവാദിത്വപൂർണമായ സമീപനങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത്. കരുണയും വിനയവും ശ്രദ്ധയും വിവേചനവും ഇവിടെ ആവശ്യമാണ്. പ്രത്യാശപൂർണമായ ഒരു ഭാവിയിലേക്ക് മനുഷ്യകുലത്തെ രക്ഷയുടെ സദ്വാർത്ഥം നൽകി കൂട്ടിക്കൊണ്ടുപോകുക എന്നതാണ് സോഷ്യൽ മീഡിയയിലെ സഭാവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. പ്രിയ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയയുടെ പരിവർത്തന ശേഷിയെ കത്തോലിക്കാ സഭ ആഴത്തിൽ ഇന്ന് അംഗീകരിക്കുന്നു. ഡിജിറ്റൽ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി പ്രവർത്തിക്കുവാൻ സഭ നിരന്തരം വിശ്വാസി സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എക്സ്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ലോകത്തിൻ്റെ അതിരുകളും സാംസ്കാരിക വൈജാത്യങ്ങളും മറികടന്ന് ദൈവീകമായ പ്രത്യാശയും കരുണയും പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇനി വേണ്ടത് നവമാധ്യമ ലോകത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഷ കണ്ടെത്താൻ അജപാലന ദൈവശാസ്ത്രത്തിന് കഴിയണം. ഇവിടെ ഭാഷ എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമല്ല, ആശയവിനിമയ രീതി, ശൈലി, അവതരണം എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ്. ഈ ഭാഷ കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമായി രൂപപ്പെടുത്തേണ്ട ഒന്നല്ല, മറിച്ച് അകത്തോലിക്കർ, ഇതര മതസ്ഥർ, അവിശ്വാസികൾ, സഭയിൽ നിന്ന് അകന്നുപോയവർ തുടങ്ങി എല്ലാവരോടും സംവദിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. ഒരുമിച്ച് നടക്കുന്ന വിശ്വാസത്തിൻ്റെ പാതയിൽ സാർവത്രികമായ ഐക്യവും സമാധാനവും സ്നേഹവും ഇടത്തടവില്ലാതെ പങ്കുവയ്ക്കുവാൻ ദൈവം കനിഞ്ഞു നൽകിയ ആധുനിക കാലത്തിലെ പരിശുദ്ധാത്മ ദാനമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നതിൽ സന്ദേഹമില്ല. അങ്ങനെ 2000 വർഷങ്ങൾക്കപ്പുറം ഗലീലയിൽ മുഴുങ്ങിയ ക്രിസ്തു ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾക്ക് ശബ്ദവും വെളിച്ചവും പകരാൻ ഇന്ന് സഭയുടെ അജപാന ദർശനങ്ങളെ നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം.
2: നവമാധ്യമങ്ങളും സഭയുടെ അജപാലന ദർശനവും എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. നവമാധ്യമങ്ങളും സഭയുടെ അജപാലന ദർശനവും എന്ന വിഷയത്തെ ആധാരമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ ആദ്യം.
3: മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറ്റമില്ലാത്ത വചനത്തിന്റെ പ്രഘോഷകരും സാക്ഷികളുമാകുക എന്നതാണ് എല്ലാ കാലത്തും എല്ലാ ക്രൈസ്തവരുടെയും വിളിയും നിയോഗവും. ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം പ്രഘോഷിക്കുവാൻ ആധുനിക കാലത്ത് ദൈവിക ജ്ഞാനം തുറന്നിട്ടിരിക്കുന്ന സാങ്കേതികവിദ്യകളുടെ നവജാലകങ്ങൾ ഈ ദൗത്യത്തിനായി നമ്മെ ക്ഷണിക്കുന്നു. പറുദീസായിലെ നന്മത്തിന്മകളുടെ വൃക്ഷത്തിലെ കനികൾ പോലെ ആസ്വാദ്യവും കൗതുകകരവും അറിവേകുന്നതുമായ ഡിജിറ്റൽ ലോകത്തിന്റെ കാലികമായ പരിഷ്കാരങ്ങൾ ഓരോ മിനിറ്റിലും മാറിമറിയുമ്പോൾ മനുഷ്യാന്തസ്സിനെയും ധാർമ്മിക മൂല്യങ്ങളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും അതിനനുബന്ധമായി വിശ്വാസി സമൂഹത്തെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അജപാലന രംഗത്തെ സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും പുത്തൻ സാധ്യതകളിൽ സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ പുതുനന്മയ്ക്കും വ്യക്തികളുടെ ഉന്നതിക്കുമായി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന ചിന്തകൾ ഈ കാലയളവിൽ തിരുസഭയുടെ അജപാലന ദൈവശാസ്ത്ര ദർശനങ്ങളിലൂടെ നിരന്തരം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി സമ്പർക്കമാധ്യമരംഗത്തെ മാറ്റങ്ങളെയും പുരോഗതിയെയും മനസ്സിലാക്കി വിശകലനാത്മകമായ ദൈവശാസ്ത്ര സമീപനങ്ങളിലൂടെ തിരുസഭ അജപാലന രംഗത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ഇരുപതാം നൂറ്റാണ്ടിലെ വാർത്താവിനിമയ രംഗത്തെ ശാസ്ത്രീയമായ വളർച്ചയെ സുവിശേഷ പ്രഘോഷണത്തിലും മിഷൻ മേഖലകളിലും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച മാർഗരേഖകളും ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക പ്രബോധനങ്ങളും യഥാസമയം തിരുസഭാ മാതാവ് നൽകിയിട്ടുണ്ട് എന്നത് അഭിമാനാർഹമാണ്. 1936 ചലച്ചിത്രരംഗത്തെ സംബന്ധിച്ച് പിയൂസ് 11 പാപ്പ എഴുതിയ വിജിലാന്തിക്കൂറ, 1957 പ്രസിദ്ധീകരിച്ച പിയൂസ് 12 പാപ്പായുടെ മിറാണ്ട പ്രോസസ്, 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ച പ്രമാണരേഖ ഇന്റർമിർഫിക്ക ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. തുടർന്ന് മാധ്യമങ്ങൾ വഴിയുള്ള സഭാശുശ്രൂഷകളുടെ അനന്തസാധ്യതകളെ മനസ്സിലാക്കുന്നതിനും പ്രബോധനങ്ങൾ നൽകുന്നതിനുമായി 1967 പോൾ ആറാമൻ മാർപ്പാപ്പ ഒരു ആഗോള സാമൂഹ്യ സമ്പർക്ക ദിനം സഭയിൽ സമാരംഭിച്ചു. ഈ ദിനം എല്ലാ വർഷവും പെന്തിക്കോസ്തി തിരുനാളിനു മുമ്പുള്ള ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മാർപ്പാപ്പമാർ നൽകുന്ന സന്ദേശം സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ആനുകാലികമായ സഭയുടെ കാഴ്ചപ്പാടുകൾക്കും പഠനങ്ങൾക്കും സഹായകരമാകുന്നു. കൂടാതെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹിക ആശയവിനിമയത്തിന്റെ മാർഗങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന 1971 കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രേസിയോ എന്ന അജപാലന മാർഗരേഖ, തുടർന്ന് ഈ രേഖയുടെ പ്രസിദ്ധീകരണത്തിന്റെ 20 വാർഷികത്തോടനുബന്ധിച്ച് 1991 പുറത്തിറങ്ങിയ അജപാലന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച എയ്റ്റാത്തിസ് നോവേ, പരസ്യനിർമ്മാണത്തിലെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള 1997 അജപാലന രേഖ, 2000 ആശയവിനിമയത്തിലെ ധാർമ്മികതയെ വ്യക്തമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മാർഗരേഖ, 2002 ഇന്റർനെറ്റിലെ സാധ്യതകളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന സഭയും ഇന്റർനെറ്റും തുടങ്ങിയവ തിരുസഭയുടെ സമ്പർക്കമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അജപാലന ദർശനങ്ങൾ വ്യക്തമാക്കുന്ന സുപ്രധാന രേഖകളാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പരസ്പരമുള്ള കണ്ടുമുട്ടലിനും പങ്കുവയ്ക്കലിനും പ്രാർത്ഥനയ്ക്കും ഏറെ സഹായകരമായത് നവസാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കൂട്ടായ്മ ആയിരുന്നു. 2020 മാർച്ച് 27 മഴയും വിഷാദവും തളംകെട്ടിനിന്ന ഒരു സായാഹ്നത്തിൽ ശൂന്യമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോകത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശവും ഉർബി എത്ത് ഓർബി ആശീർവാദവും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അടച്ചുപൂട്ടിയ വീടുകളിലെ ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഡിജിറ്റൽ സ്ക്രീനുകളിലൂടെ പ്രത്യാശയുടെ വലിയ ശക്തി സ്വീകരിക്കുവാൻ ഇടയാക്കി. ഈ സംഭവം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ അനന്തമായ സാധ്യതകളെ അജപാലന രംഗത്ത് ഊട്ടിയുറപ്പിക്കുന്ന അനിതര സാധാരണമായ തെളിവായി. പിന്നീട് ലോകം കണ്ടത് മഹാമാരിയുടെ ഇരുണ്ട കാലയളവിനെ പ്രകാശമാനമാക്കിയ ഡിജിറ്റൽ ലോകത്തിലൂടെ ഓൺലൈൻ സഭാ കൂട്ടായ്മയുടെ ജീവസുറ്റതും സൗഖ്യദായകവുമായ ആരാധനാ ജീവിതത്തിൻ്റെയും അച്ചപാലന ശുശ്രൂഷയുടെയും പകരം വയ്ക്കാനില്ലാത്ത നേർക്കാഴ്ചകളായിരുന്നു. തുടർന്ന് 2023 സമ്പൂർണ്ണ സാന്നിധ്യത്തിലേക്ക് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്ക് അച്ചപാലനാത്മകമായ ഒരു വിചിന്തനം എന്ന പേരിൽ ഒരു മാർഗരേഖ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ യേശു നമ്മെ പ്രേരിപ്പിക്കുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമ നിത്യജീവൻ്റെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവൻ അവകാശപ്പെടുത്തുവാൻ ഈ ഡിജിറ്റൽ ലോകത്തിൽ നല്ല അയൽക്കാരനാകുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിളിയും ദൗത്യവുമാണെന്ന് സമ്പൂർണ്ണ സാന്നിധ്യത്തിലേക്ക് എന്ന ഈ മാർഗരേഖയിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായതിനാൽ ഇതിൽ ഭാഗഭാക്കാകണമോ വേണ്ടയോ എന്നതല്ല, എങ്ങനെ പങ്കുചേരണം എന്ന അജപാലന മാർഗനിർദ്ദേശങ്ങളാണ് ഈ രേഖയിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ ശരിയായ പങ്കുവയ്ക്കൽ വഴി സഹാനുഭൂതി നിറഞ്ഞ ഒരു ആഗോള സംസ്കാരം വളർത്താനുതകുന്ന ക്രിയാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കുവാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ അജപാലന ദൈവശാസ്ത്ര രേഖയുടെ മുഖ്യപ്രമേയം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയെ അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ലോകത്തെ സഞ്ചാര വഴിയിൽ നല്ല സമരിയാക്കാരനെ പോലെ തിരുസഭയുടെ സുവിശേഷ ദൗത്യത്തിലുള്ള ഓരോ ക്രൈസ്തവൻ്റെയും പൂർണ്ണമായ പങ്കുചേരലിന് സഹായകരമാകുന്ന അജപാലനപരമായ സമീപനങ്ങളെ ഇതിൽ വിശദമാക്കുന്നു. സഭാ സാമൂഹ്യ വൈജ്ഞാനിക തൊഴിൽ മേഖലകളിലെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളുടെ വെല്ലുവിളികൾ, ഓൺലൈൻ ലോകത്തിലെ മാനവികത, ഡിജിറ്റൽ ബന്ധങ്ങളിലെ യഥാർത്ഥ ആശയവിനിമയം തുടങ്ങി അസ്തിത്വ സംബന്ധിയായതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ നല്ല അയൽക്കാരനാകാനുള്ള പരിശീലനമാണ് ഇന്ന് ആവശ്യമെന്ന് സഭ ഈ രേഖയിൽ ഊന്നിപ്പറയുന്നു. കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ ആധുനിക ലോകത്തെ അധീനപ്പെടുത്തുന്ന ഡിജിറ്റൽ നാഗരികതയുടെയും നിർമ്മിത ബുദ്ധിയുടെയും വളർച്ചയെ ഭീതിയോടെ നോക്കിക്കാണുന്നതിനപ്പുറം വിവേചനപൂർണമായ സമീപനത്തിലൂടെ മനുഷ്യ നന്മയ്ക്കും ക്രിസ്തുസാക്ഷ്യത്തിനുമായി പരിവർത്തനം ചെയ്യുക എന്നതാണ് തിരുസഭയുടെ നവമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അജപാലന ദർശനം. ഡിജിറ്റൽ ലോകത്തിലെ സുവിശേഷ സാക്ഷ്യവും പ്രബോധനവും വഴി വിശ്വാസികളെ ദേവാലയങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ക്ഷണിക്കാൻ കഴിയുമെന്ന് 47-ാമത്തെ ആഗോള സമ്പർക്ക മാധ്യമദിന സന്ദേശത്തിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് സഭ സജീവമായ സാന്നിധ്യമാണ്. ഫേസ്ബുക്ക് വഴി വത്തിക്കാൻ സ്ഥിരമായി വാർത്തകളും അപ്ഡേറ്റുകളും ഉള്ളടക്കവും പങ്കുവയ്ക്കുന്നു. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കുകയും വിശ്വാസവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു. 2009 യൂട്യൂബ് ചാനലിലൂടെ വത്തിക്കാൻ പരിപാടികളും മാർപ്പപ്പന്മാരുടെ സന്ദേശങ്ങളും അപ്പസ്തോലിക യാത്രകളുടെ ദൃശ്യങ്ങളും വിവരണങ്ങളും തത്സമയം ലഭ്യമാണ്. 2012 ബെനഡിക്ട് 16-ാമൻ പാപ്പ ആദ്യ ട്വീറ്റ് അയച്ച് സമാരംഭിച്ച എക്സ് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കത്തോലിക്കാ സഭ തലവനെ പിന്തുടരുന്നത്. ഫ്രാൻസിസ് പാപ്പ 2016 മാർച്ച് 19 തുറന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ചിത്രങ്ങളും ചെറിയ വീഡിയോകളും വഴി വത്തിക്കാനിൽ നിന്നുള്ള സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും അനുദിനം പങ്കുവച്ച് ജനങ്ങളുമായി സഭയ്ക്ക് കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ഉപകരണം മാത്രമല്ല, മനുഷ്യരുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു പ്രധാന വേദിയാണ്. ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ സഭയുടെ സാന്നിധ്യം വിശ്വാസ പ്രബോധനത്തിനും പരിശീലനത്തിനും വഹിക്കുന്ന പങ്ക് നിസ്തുലാവഹമാണ്. ഭൂമിയുടെ ഒരറ്റത്തുനിന്ന് ലഘുവായൊരു വാക്കോ ചിത്രമോ വഴി അതിവേഗത്തിൽ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ കണ്ണിച്ചേർക്കുന്ന സാമൂഹ്യ മാധ്യമ ശൃംഖല മനുഷ്യൻ്റെ ശ്രദ്ധയും ഏകാഗ്രതയും പരീക്ഷിക്കപ്പെടുന്ന ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ നവീനമായ ആശയങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന കൂട്ടായ്മയുടെ ഉള്ളനിലം കൂടിയാണിത്. ഇവിടെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനും വികസിപ്പിക്കാനും പങ്കുവയ്ക്കാനും കഴിയും. ഒട്ടനവധി നന്മകൾക്ക് പുറമേ വ്യാജവാർത്തകളുടെ പങ്കുവയ്ക്കലുകൾ, തെറ്റായ ബന്ധങ്ങൾ, സാമൂഹ്യവിരുദ്ധ കൂട്ടായ്മകൾ, ലഹരി മാഫിയകൾ, കബളിപ്പിക്കലുകൾ, അപവാദ പ്രചരണങ്ങൾ, വ്യാജ പ്രൊഫൈലുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിങ്ങനെ തിരിച്ചറിയപ്പെടാതെയും മനസ്സിലാക്കപ്പെടാതെയും യുവതലമുറയെ വീഴ്ത്തുന്ന ചതിക്കുഴികളും ഈ ഡിജിറ്റൽ വഴികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വ്യാജലോകത്തിൻ്റെ കെണികളിൽ വീണ് ജീവനുപേക്ഷിക്കുന്നവരുടെയും മാനസിക പ്രശ്നങ്ങളിൽ വീഴുകയും ചെയ്യുന്ന യുവജനങ്ങളുടെ എണ്ണവും ഇന്ന് വർദ്ധിക്കുകയാണ്. അറിവിൻ്റെയും തൊഴിലവസരങ്ങളുടെയും ഈ പുതിയ മേഖലയിൽ തങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ യുവാക്കൾക്ക് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ വിശ്വാസയോഗ്യവും നിലനിൽക്കുന്നതുമായ സാമൂഹ്യ ബന്ധങ്ങൾക്കും ആശയവിനിമയത്തിനും ആവശ്യമായത് ഹൃദയത്തിൻ്റെ ചെവി തുറന്ന് ശ്രവിക്കുന്നവരാകുക എന്നതാണെന്ന് 56-ാമത് ആഗോള സമ്പർക്ക മാധ്യമദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചന ബന്ധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഓൺലൈനായാലും സ്ക്രീനിന് പിന്നിൽ വെറും ഉള്ളടക്കമോ വസ്തുക്കളോ അല്ല, പകരം മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും അവരെ ശ്രവിക്കാനും സാധിക്കുമെന്ന് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള അജപാലന രേഖ പഠിപ്പിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മനുഷ്യാന്തസ്സിന് കളങ്കം ചാർത്തുന്ന അധാർമികമായ നിലപാടുകൾ അരങ്ങത്തകർക്കുന്ന സാമൂഹ്യ മാധ്യമ ലോകത്ത് പ്രത്യാശയുടെ പ്രവാചകരും വക്താക്കളുമാകാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ഇന്ന് ആശയവിനിമയത്തിലൂടെ വിവരങ്ങൾ കൈമാറുന്നത് മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തെയും മനുഷ്യ സമൂഹത്തെയും പരസ്പര സംവാദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഇടങ്ങളായി രൂപപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിൻ്റെ നിർമ്മിതി കൂടിയാണ് നടക്കേണ്ടതെന്ന് മാധ്യമപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ലിയോ 14-ാമൻ പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഈ പുത്തൻ വിളഭൂമിയിൽ ഒരു ക്രിസ്തുശൈലി രൂപപ്പെടുത്തുക എന്നതാണ് ക്രിസ്തുശിഷ്യൻ്റെ കടമ. സത്യത്തെ മുൻനിർത്തിയുള്ള ആശയവിനിമയവും ക്രിസ്തീയ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളും പ്രത്യാശപൂർണമായ പങ്കുവയ്ക്കലുകളും നൽകുവാൻ ഓരോ ക്രിസ്തുശിഷ്യനും ഈ സത്യാനന്തര കാലത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാകാനുള്ള ഉത്തരവാദിത്വപൂർണമായ സമീപനങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത്. കരുണയും വിനയവും ശ്രദ്ധയും വിവേചനവും ഇവിടെ ആവശ്യമാണ്. പ്രത്യാശപൂർണമായ ഒരു ഭാവിയിലേക്ക് മനുഷ്യകുലത്തെ രക്ഷയുടെ സദ്വാർത്ഥം നൽകി കൂട്ടിക്കൊണ്ടുപോകുക എന്നതാണ് സോഷ്യൽ മീഡിയയിലെ സഭാവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. പ്രിയ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയയുടെ പരിവർത്തന ശേഷിയെ കത്തോലിക്കാ സഭ ആഴത്തിൽ ഇന്ന് അംഗീകരിക്കുന്നു. ഡിജിറ്റൽ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി പ്രവർത്തിക്കുവാൻ സഭ നിരന്തരം വിശ്വാസി സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എക്സ്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ലോകത്തിൻ്റെ അതിരുകളും സാംസ്കാരിക വൈജാത്യങ്ങളും മറികടന്ന് ദൈവീകമായ പ്രത്യാശയും കരുണയും പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇനി വേണ്ടത് നവമാധ്യമ ലോകത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഷ കണ്ടെത്താൻ അജപാലന ദൈവശാസ്ത്രത്തിന് കഴിയണം. ഇവിടെ ഭാഷ എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമല്ല, ആശയവിനിമയ രീതി, ശൈലി, അവതരണം എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ്. ഈ ഭാഷ കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമായി രൂപപ്പെടുത്തേണ്ട ഒന്നല്ല, മറിച്ച് അകത്തോലിക്കർ, ഇതര മതസ്ഥർ, അവിശ്വാസികൾ, സഭയിൽ നിന്ന് അകന്നുപോയവർ തുടങ്ങി എല്ലാവരോടും സംവദിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. ഒരുമിച്ച് നടക്കുന്ന വിശ്വാസത്തിൻ്റെ പാതയിൽ സാർവത്രികമായ ഐക്യവും സമാധാനവും സ്നേഹവും ഇടത്തടവില്ലാതെ പങ്കുവയ്ക്കുവാൻ ദൈവം കനിഞ്ഞു നൽകിയ ആധുനിക കാലത്തിലെ പരിശുദ്ധാത്മ ദാനമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നതിൽ സന്ദേഹമില്ല. അങ്ങനെ 2000 വർഷങ്ങൾക്കപ്പുറം ഗലീലയിൽ മുഴുങ്ങിയ ക്രിസ്തു ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾക്ക് ശബ്ദവും വെളിച്ചവും പകരാൻ ഇന്ന് സഭയുടെ അജപാന ദർശനങ്ങളെ നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം.
2: നവമാധ്യമങ്ങളും സഭയുടെ അജപാലന ദർശനവും എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദത്തിൽ അനുകമ്പയും സഹാനുഭൂതിയും ഊട്ടിയുറപ്പിക്കണം പാപ്പ. ആധുനിക കാലത്തെ മാനുഷിക അനുകമ്പയും സഹാനുഭൂതിയും എന്ന പ്രമേയം മുൻനിർത്തി വത്തിക്കാനിലെ മതാന്തര സൗഹാർദ്ദത്തിനുള്ള ഡിക്കസ്റ്ററിയും റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഫെയ്ത്ത് സ്റ്റഡീസും തമ്മിലുള്ള 8-ാമത് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മെയ് മാസം 11-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. സംവാദത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം ഏറെ കാലോചിതമാണെന്നും ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട വികാരങ്ങളല്ല, മറിച്ച് ഇരു മതപാരമ്പര്യങ്ങളുടെയും അനിവാര്യമായ മനോഭാവങ്ങളും യഥാർത്ഥ മനുഷ്യജീവിതം നയിക്കുവാനുള്ള കാഴ്ചപ്പാടുകളുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇസ്ലാം പാരമ്പര്യം കരുണ അഥവാ റാഫയെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നൽകപ്പെടുന്ന ദൈവീക ദാനമെന്ന് കരുതുന്നതും അതുപോലെ അൽ റൌഫ് എന്ന ദിവ്യനാമങ്ങളിൽ ഒന്ന് കരുണയുടെ ഉത്ഭവം എല്ലായ്പ്പോഴും ദൈവത്തിൽ തന്നെയാണെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ക്രൈസ്തവ പാരമ്പര്യത്തിലും കഷ്ടപ്പാടുകളോട് നിസ്സംഗത പുലർത്താത്ത ഒരു ദൈവത്തെയാണ് തിരുവചനം വെളിപ്പെടുത്തുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതിന്റെ മൂർത്തമായ വെളിപാടാണ് യേശുക്രിസ്തുവിൽ കാണുന്നതെന്ന് പറഞ്ഞ പാപ്പ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരോട്, പ്രത്യേകിച്ചും അധസ്ഥിതരായ ആളുകളോട് അനുകമ്പയോടെ ഇടപെടണമെന്നും ദരിദ്രരോടുള്ള സ്നേഹം ദൈവീക ഹൃദയത്തോട് വിശ്വസ്തതയുള്ള ഒരു സഭയുടെ സുവിശേഷ മുഖമുദ്രയാണെന്നും കൂട്ടിച്ചേർത്തു. മനുഷ്യന്റെ അനുകമ്പയും സഹാനുഭൂതിയും ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയെ പ്രതിഫലിപ്പിക്കുവാനുള്ള ആഹ്വാനമാണെന്ന് പറഞ്ഞ പാപ്പ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും പ്രത്യേക ശ്രദ്ധയും സഹായവും അർഹിക്കുന്നുവെന്ന ലിയോ 13-ാമൻ പാപ്പായുടെ വാക്കുകളും ഉദ്ധരിച്ചു. തണുത്തുറഞ്ഞ മാനവികതയെ പുനരുജ്ജീവിപ്പിക്കുക, കഷ്ടപ്പെടുന്നവർക്ക് ശബ്ദം നൽകുക, നിസ്സംഗതയെ ഐക്യദാർഢ്യമാക്കി മാറ്റുക എന്നീ ഉത്തരവാദിത്വങ്ങൾ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. വിശ്വാസവും ശാസ്ത്രവും ശത്രുക്കളാണെന്ന ധാരണ ഒഴിവാക്കപ്പെടണം പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിന്റെയും ആഗോളസഭയുടെയും സേവനത്തിനായി വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിലയം വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിലയ ഫൗണ്ടേഷന്റെ ബോർഡ് അംഗങ്ങളുമായി മെയ് മാസം 11-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. വിശ്വാസവും ശാസ്ത്രവും ശത്രുക്കളാണെന്ന വർദ്ധിച്ചുവരുന്ന ധാരണയെ ചെറുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം സഭയ്ക്ക് തോന്നിയ സാഹചര്യമാണ് ഈ ഒബ്സർവേറ്ററി ആരംഭിക്കുവാൻ

കാരണമായതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അത്ഭുതത്തോടെ നോക്കുവാനുള്ള കഴിവ് യാതൊരു വിഭജനങ്ങളും കൂടാതെ എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദാനമാണെന്നും ഇത് നമ്മുടെ ഭയങ്ങളെയും വീഴ്ചകളെയും ദൈവത്തിന്റെ വിശാലതയുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിനും ആശ്വാസം തേടുന്നതിനും നമ്മെ സഹായിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ദൈവം ഉരുവാക്കിയ ഈ പ്രകാശം ഇന്ന് മനുഷ്യനിർമ്മിത വെളിച്ചം കൊണ്ട് നമ്മെ അന്ധരാക്കിയിരിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സുഡാൻ പ്രധാനമന്ത്രി പാപ്പായെ സന്ദർശിച്ചു. സുഡാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ കാമിൽ എൽ തയ്യബ് ഇദ്രിസ് അബ്ദുൽ ഹാഫിസിനെ ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 11-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിച്ച് കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് പ്രധാനമന്ത്രി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള വത്തിക്കാൻ ഉപകാര്യദർശി മോൺസിഞ്ഞോർ മിഹൈദ ബ്ലാഷ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 3 വർഷങ്ങളായി യുദ്ധത്താൽ തകർന്ന സുഡാനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയെക്കുറിച്ചും രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രാദേശിക സഭ നൽകുന്ന ഗണ്യമായ സംഭാവനകളെക്കുറിച്ചും ചർച്ചയിൽ എടുത്തു പറഞ്ഞു. ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ആഗോളതലത്തിൽ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ അമ്മമാർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. യേശുവിന്റെ മാതാവും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ മറിയം വഴിയായി എല്ലാ അമ്മമാർക്കും, പ്രത്യേകിച്ച് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന അമ്മമാർക്കും വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപപ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo abbiamo ascoltato alcune parole che Gesù rivolge ai suoi discepoli durante l'ultima cena. Mentre fa del pane e del vino il segno vivo del suo amore, Cristo dice: se mi amate, osserverete i miei comandamenti.
0: ഇന്നത്തെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴവേളയിൽ യേശു തന്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്ത ചില വാക്കുകൾ നാം ശ്രവിച്ചു. അപ്പവും വീഞ്ഞും തന്റെ സ്നേഹത്തിന്റെ സജീവമായ അടയാളമായി സമർപ്പിക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും. ഈ പ്രസ്താവന ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന്, അതായത് നാം കൽപ്പനകൾ പാലിച്ചാൽ മാത്രമാണ് നാം സ്നേഹിക്കപ്പെടുന്നത് എന്ന തെറ്റായ ആശയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ നീതി ദൈവസ്നേഹത്തിനുള്ള ഒരു വ്യവസ്ഥയായിരിക്കുമായിരുന്നു. നേരെ മറിച്ച്, നമ്മുടെ നീതിക്കുള്ള ഒരു വ്യവസ്ഥയാണ് ദൈവത്തിന്റെ സ്നേഹം. ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തുന്നതുപോലെ നമ്മോടുള്ള അവന്റെ സ്നേഹം നാം തിരിച്ചറിഞ്ഞാൽ ദൈവഹിതമനുസരിച്ച് നാം യഥാർത്ഥത്തിൽ അവന്റെ കൽപ്പനകൾ പാലിക്കുന്നു. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ ഒരു ബന്ധത്തിലേക്കുള്ള ക്ഷണമാണ്, അല്ലാതെ ഒരു ഭീഷണിയോ സംശയാസ്പദമായ അനിശ്ചിതത്വമോ അല്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ കൽപ്പിക്കുന്നത്. യേശുവിന്റെ സ്നേഹമാണ് നമ്മിൽ സ്നേഹത്തിന് ജന്മം നൽകുന്നത്. ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ മാനദണ്ഡം, കാരണം അത് വിശ്വസ്തവും ശുദ്ധവും ഉപാധികളില്ലാത്തതുമാണ്. സംശയലേശമെന്നെ ഒന്നും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കാതെ സ്വയം സമർപ്പിക്കുന്നതും പകരം ഒന്നും സ്വീകരിക്കാതെ സ്വന്തം ജീവൻ അർപ്പിക്കുന്നതുമാണ് ആ സ്നേഹം. പ്രഥമമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്കും സ്നേഹിക്കാം. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അന്യോന്യം നാമും യഥാർത്ഥമായി സ്നേഹിക്കുന്നു. ഇത് ജീവിതത്തിലെന്ന പോലെ സംഭവിക്കുന്നു. അത് ലഭിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അതിനാൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ സ്നേഹിക്കുവാൻ സാധിക്കൂ. അതിനാൽ കർത്താവിന്റെ കൽപ്പനകൾ വ്യാജമായ സ്നേഹങ്ങളിൽ നിന്നും നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ജീവിതക്രമമാണ്. അവ ഒരു ആത്മീയ ശൈലിയാണ്. അതാണ് രക്ഷയിലേക്കുള്ള വഴി. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ കർത്താവ് നമ്മെ തനിച്ചാക്കി വിടുന്നില്ല. മറിച്ച് തന്റെ പാറക്ലേത്ത സഹായകനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവൻ സത്യത്തിന്റെ ആത്മാവാണ്. ദരിദ്രരെ അടിച്ചമർത്തുന്ന, ദുർബലരെ ഒഴിവാക്കുന്ന, നിരപരാധികളെ കൊല്ലുന്ന, തിന്മയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിന് സ്വീകരിക്കുവാൻ സാധിക്കാത്ത ഒരു ദാനമാണിത്. നേരെ മറിച്ച്, യേശുവിന് എല്ലാവരോടും ഉള്ള സ്നേഹവുമായി പൊരുത്തപ്പെടുന്നവർ പരിശുദ്ധാത്മാവിൽ ഒരിക്കലും മാറിപ്പോകാത്ത ഒരു സമീപസ്ഥനെ കണ്ടെത്തുന്നു. നിങ്ങൾ അവനെ അറിയുന്നു, യേശു പറയുന്നു, കാരണം അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു, അവൻ നിങ്ങളിലായിരിക്കുന്നു. അതിനാൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും നമുക്ക് സ്നേഹമായ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. ഈ വാക്ക് മനുഷ്യ മനസ്സിന്റെ ഒരു ആശയമല്ല, മറിച്ച് ദൈവിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ അർത്ഥമാക്കുന്നു. അതിലൂടെയെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥവും നിത്യവുമായ സ്നേഹം നമുക്ക് ചൊരിയുന്നതിലൂടെ യേശു പ്രിയപുത്രൻ എന്ന നിലയിലുള്ള തന്റെ സ്വത്വം നമുക്ക് പങ്കുവയ്ക്കുന്നു. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. ജീവിതത്തിന്റെ ഈ ആകർഷണീയമായ കൂട്ടായ്മ എന്നാൽ സഹായകന്റെ എതിരാളിയായ ദുഷ്ടാത്മാവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ശക്തിയാണെങ്കിൽ ദുഷ്ടാത്മാവ് നുണകളുടെ പിതാവാണ്. മനുഷ്യനെ ദൈവത്തിനെതിരായും മനുഷ്യരെ മനുഷ്യർക്കെതിരായും തിരിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും സഭയിൽ സഹോദരീ സഹോദരന്മാരുടെ ഒരു ജനമെന്ന നിലയിൽ നമ്മെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ പ്രവൃത്തിക്ക് നേരെ വിപരീതമാണ് അവന്റെ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഈ ദാനത്തോടുള്ള നന്ദി നിറഞ്ഞവരായി ദൈവസ്നേഹത്തിന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ സഹായത്തിന് നമ്മെ സ്വയം സമർപ്പിക്കാം.
1: Carissimi, pieni di gratitudine per questo dono, affidiamoci all'intercessione della Vergine Maria, madre del divino amore.
0: പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിനു ശേഷം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന ഈസ്റ്റർ കാലഘട്ടത്തിൽ ചൊല്ലുന്ന ത്രികാല ജപം നയിക്കുകയും തുടർന്ന് തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
2: Resurrexit, sicut dixit, alleluia.
3: Ora pro nobis Deum, alleluia.
2: Gaudet letare Virgo Maria, alleluia.
3: Quia surrexit Dominus vere, alleluia.
2: Oremus. Deus, qui per resurrectionem filii tui, Domini nostri, Iesu Christi, mundum letificare dignatus es, presta quaesimus ut per eius genetricem virginem Mariam perpetue capiamus gaudia vitae per Christum Dominum nostrum.
3: Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Pro fidelibus defunctis, requiem aeternam dona eis, Domine,
3: et lux perpetua luceat eis.
2: Requiescant in pace.
3: Amen.
2: Dominus vobiscum,
3: et cum spiritu tuo,
2: sit nomen Domini benedictum,
3: ex hoc nunc et usque in saeculum.
2: Adiutorium nostrum in nomine Domini,
3: qui feci caelum et terram.
2: Benedicat vos omnipotens Deus, Pater et Filius, et Spiritus Sanctus.
3: Amen.
0: ആശീർവാദത്തിനു ശേഷം ലോക മാതൃദിനത്തോടനുബന്ധിച്ച് പാപ്പ എല്ലാ അമ്മമാർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. ഹാൻഡ വൈറസ് ബാധിതരെ സ്വീകരിക്കുന്നതിൽ കനേറിയൻ ദ്വീപ് നിവാസികൾ കാണിച്ച ആതിഥേയത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു.
2: Per intercessione di Maria, la madre di Gesù e nostra, preghiamo con affetto e gratitudine per ogni mamma, specialmente per quelle che vivono in condizioni più difficili. Grazie, che Dio vi benedica.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം.

അനീഷ് മേനാം തുണ്ടത്തിലിന്റെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദത്തിൽ അനുകമ്പയും സഹാനുഭൂതിയും ഊട്ടിയുറപ്പിക്കണം പാപ്പ. ആധുനിക കാലത്തെ മാനുഷിക അനുകമ്പയും സഹാനുഭൂതിയും എന്ന പ്രമേയം മുൻനിർത്തി വത്തിക്കാനിലെ മതാന്തര സൗഹാർദ്ദത്തിനുള്ള ഡിക്കസ്റ്ററിയും റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഫെയ്ത്ത് സ്റ്റഡീസും തമ്മിലുള്ള 8-ാമത് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മെയ് മാസം 11-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. സംവാദത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം ഏറെ കാലോചിതമാണെന്നും ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട വികാരങ്ങളല്ല, മറിച്ച് ഇരു മതപാരമ്പര്യങ്ങളുടെയും അനിവാര്യമായ മനോഭാവങ്ങളും യഥാർത്ഥ മനുഷ്യജീവിതം നയിക്കുവാനുള്ള കാഴ്ചപ്പാടുകളുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇസ്ലാം പാരമ്പര്യം കരുണ അഥവാ റാഫയെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നൽകപ്പെടുന്ന ദൈവീക ദാനമെന്ന് കരുതുന്നതും അതുപോലെ അൽ റൌഫ് എന്ന ദിവ്യനാമങ്ങളിൽ ഒന്ന് കരുണയുടെ ഉത്ഭവം എല്ലായ്പ്പോഴും ദൈവത്തിൽ തന്നെയാണെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ക്രൈസ്തവ പാരമ്പര്യത്തിലും കഷ്ടപ്പാടുകളോട് നിസ്സംഗത പുലർത്താത്ത ഒരു ദൈവത്തെയാണ് തിരുവചനം വെളിപ്പെടുത്തുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതിന്റെ മൂർത്തമായ വെളിപാടാണ് യേശുക്രിസ്തുവിൽ കാണുന്നതെന്ന് പറഞ്ഞ പാപ്പ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരോട്, പ്രത്യേകിച്ചും അധസ്ഥിതരായ ആളുകളോട് അനുകമ്പയോടെ ഇടപെടണമെന്നും ദരിദ്രരോടുള്ള സ്നേഹം ദൈവീക ഹൃദയത്തോട് വിശ്വസ്തതയുള്ള ഒരു സഭയുടെ സുവിശേഷ മുഖമുദ്രയാണെന്നും കൂട്ടിച്ചേർത്തു. മനുഷ്യന്റെ അനുകമ്പയും സഹാനുഭൂതിയും ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയെ പ്രതിഫലിപ്പിക്കുവാനുള്ള ആഹ്വാനമാണെന്ന് പറഞ്ഞ പാപ്പ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും പ്രത്യേക ശ്രദ്ധയും സഹായവും അർഹിക്കുന്നുവെന്ന ലിയോ 13-ാമൻ പാപ്പായുടെ വാക്കുകളും ഉദ്ധരിച്ചു. തണുത്തുറഞ്ഞ മാനവികതയെ പുനരുജ്ജീവിപ്പിക്കുക, കഷ്ടപ്പെടുന്നവർക്ക് ശബ്ദം നൽകുക, നിസ്സംഗതയെ ഐക്യദാർഢ്യമാക്കി മാറ്റുക എന്നീ ഉത്തരവാദിത്വങ്ങൾ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. വിശ്വാസവും ശാസ്ത്രവും ശത്രുക്കളാണെന്ന ധാരണ ഒഴിവാക്കപ്പെടണം പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിന്റെയും ആഗോളസഭയുടെയും സേവനത്തിനായി വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിലയം വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിലയ ഫൗണ്ടേഷന്റെ ബോർഡ് അംഗങ്ങളുമായി മെയ് മാസം 11-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. വിശ്വാസവും ശാസ്ത്രവും ശത്രുക്കളാണെന്ന വർദ്ധിച്ചുവരുന്ന ധാരണയെ ചെറുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം സഭയ്ക്ക് തോന്നിയ സാഹചര്യമാണ് ഈ ഒബ്സർവേറ്ററി ആരംഭിക്കുവാൻ കാരണമായതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അത്ഭുതത്തോടെ നോക്കുവാനുള്ള കഴിവ് യാതൊരു വിഭജനങ്ങളും കൂടാതെ എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദാനമാണെന്നും ഇത് നമ്മുടെ ഭയങ്ങളെയും വീഴ്ചകളെയും ദൈവത്തിന്റെ വിശാലതയുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിനും ആശ്വാസം തേടുന്നതിനും നമ്മെ സഹായിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ദൈവം ഉരുവാക്കിയ ഈ പ്രകാശം ഇന്ന് മനുഷ്യനിർമ്മിത വെളിച്ചം കൊണ്ട് നമ്മെ അന്ധരാക്കിയിരിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സുഡാൻ പ്രധാനമന്ത്രി പാപ്പായെ സന്ദർശിച്ചു. സുഡാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ കാമിൽ എൽ തയ്യബ് ഇദ്രിസ് അബ്ദുൽ ഹാഫിസിനെ ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 11-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിച്ച് കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് പ്രധാനമന്ത്രി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള വത്തിക്കാൻ ഉപകാര്യദർശി മോൺസിഞ്ഞോർ മിഹൈദ ബ്ലാഷ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 3 വർഷങ്ങളായി യുദ്ധത്താൽ തകർന്ന സുഡാനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയെക്കുറിച്ചും രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രാദേശിക സഭ നൽകുന്ന ഗണ്യമായ സംഭാവനകളെക്കുറിച്ചും ചർച്ചയിൽ എടുത്തു പറഞ്ഞു. ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ആഗോളതലത്തിൽ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ അമ്മമാർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. യേശുവിന്റെ മാതാവും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ മറിയം വഴിയായി എല്ലാ അമ്മമാർക്കും, പ്രത്യേകിച്ച് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന അമ്മമാർക്കും വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപപ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo abbiamo ascoltato alcune parole che Gesù rivolge ai suoi discepoli durante l'ultima cena. Mentre fa del pane e del vino il segno vivo del suo amore, Cristo dice: se mi amate, osserverete i miei comandamenti.
0: ഇന്നത്തെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴവേളയിൽ യേശു തന്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്ത ചില വാക്കുകൾ നാം ശ്രവിച്ചു. അപ്പവും വീഞ്ഞും തന്റെ സ്നേഹത്തിന്റെ സജീവമായ അടയാളമായി സമർപ്പിക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും. ഈ പ്രസ്താവന ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന്, അതായത് നാം കൽപ്പനകൾ പാലിച്ചാൽ മാത്രമാണ് നാം സ്നേഹിക്കപ്പെടുന്നത് എന്ന തെറ്റായ ആശയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ നീതി ദൈവസ്നേഹത്തിനുള്ള ഒരു വ്യവസ്ഥയായിരിക്കുമായിരുന്നു. നേരെ മറിച്ച്, നമ്മുടെ നീതിക്കുള്ള ഒരു വ്യവസ്ഥയാണ് ദൈവത്തിന്റെ സ്നേഹം. ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തുന്നത് പോലെ നമ്മോടുള്ള അവന്റെ സ്നേഹം നാം തിരിച്ചറിഞ്ഞാൽ ദൈവഹിതമനുസരിച്ച് നാം യഥാർത്ഥത്തിൽ അവന്റെ കൽപ്പനകൾ പാലിക്കുന്നു. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ ഒരു ബന്ധത്തിലേക്കുള്ള ക്ഷണമാണ്, അല്ലാതെ ഒരു ഭീഷണിയോ സംശയാസ്പദമായ അനിശ്ചിതത്വമോ അല്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ കൽപ്പിക്കുന്നത്. യേശുവിന്റെ സ്നേഹമാണ് നമ്മിൽ സ്നേഹത്തിന് ജന്മം നൽകുന്നത്. ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ മാനദണ്ഡം, കാരണം അത് വിശ്വസ്തവും ശുദ്ധവും ഉപാധികളില്ലാത്തതുമാണ്. സംശയലേശമെന്നെ ഒന്നും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കാതെ സ്വയം സമർപ്പിക്കുന്നതും പകരം ഒന്നും സ്വീകരിക്കാതെ സ്വന്തം ജീവൻ അർപ്പിക്കുന്നതുമാണ് ആ സ്നേഹം. പ്രഥമമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്കും സ്നേഹിക്കാം. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അന്യോന്യം നാമും യഥാർത്ഥമായി സ്നേഹിക്കുന്നു. ഇത് ജീവിതത്തിലെന്ന പോലെ സംഭവിക്കുന്നു. അത് ലഭിച്ചവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അതിനാൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ സ്നേഹിക്കുവാൻ സാധിക്കൂ. അതിനാൽ കർത്താവിന്റെ കൽപ്പനകൾ വ്യാജമായ സ്നേഹങ്ങളിൽ നിന്നും നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ജീവിതക്രമമാണ്. അവ ഒരു ആത്മീയ ശൈലിയാണ്. അതാണ് രക്ഷയിലേക്കുള്ള വഴി. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ കർത്താവ് നമ്മെ തനിച്ചാക്കി വിടുന്നില്ല, മറിച്ച് തന്റെ പാറക്ലേത്ത സഹായകനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവൻ സത്യത്തിന്റെ ആത്മാവാണ്. ദരിദ്രരെ അടിച്ചമർത്തുന്ന, ദുർബലരെ ഒഴിവാക്കുന്ന, നിരപരാധികളെ കൊല്ലുന്ന, തിന്മയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിന് സ്വീകരിക്കുവാൻ സാധിക്കാത്ത ഒരു ദാനമാണിത്. നേരെ മറിച്ച്, യേശുവിന് എല്ലാവരോടും ഉള്ള സ്നേഹവുമായി പൊരുത്തപ്പെടുന്നവർ പരിശുദ്ധാത്മാവിൽ ഒരിക്കലും മാറിപ്പോകാത്ത ഒരു സമീപസ്ഥനെ കണ്ടെത്തുന്നു. നിങ്ങൾ അവനെ അറിയുന്നു, യേശു പറയുന്നു, കാരണം അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു, അവൻ നിങ്ങളിലായിരിക്കുന്നു. അതിനാൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും നമുക്ക് സ്നേഹമായ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. ഈ വാക്ക് മനുഷ്യ മനസ്സിന്റെ ഒരു ആശയമല്ല, മറിച്ച് ദൈവിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ അർത്ഥമാക്കുന്നു. അതിലൂടെയെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥവും നിത്യവുമായ സ്നേഹം നമുക്ക് ചൊരിയുന്നതിലൂടെ യേശു പ്രിയപുത്രൻ എന്ന നിലയിലുള്ള തന്റെ സ്വത്വം നമുക്ക് പങ്കുവയ്ക്കുന്നു. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. ജീവിതത്തിന്റെ ഈ ആകർഷണീയമായ കൂട്ടായ്മ എന്നാൽ സഹായകന്റെ എതിരാളിയായ ദുഷ്ടാത്മാവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ശക്തിയാണെങ്കിൽ ദുഷ്ടാത്മാവ് നുണകളുടെ പിതാവാണ്. മനുഷ്യനെ ദൈവത്തിനെതിരായും മനുഷ്യരെ മനുഷ്യർക്കെതിരായും തിരിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും സഭയിൽ സഹോദരീ സഹോദരന്മാരുടെ ഒരു ജനമെന്ന നിലയിൽ നമ്മെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ പ്രവൃത്തിക്ക് നേരെ വിപരീതമാണ് അവന്റെ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഈ ദാനത്തോടുള്ള നന്ദി നിറഞ്ഞവരായി ദൈവസ്നേഹത്തിന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ സഹായത്തിന് നമ്മെ സ്വയം സമർപ്പിക്കാം.
1: Carissimi, pieni di gratitudine per questo dono, affidiamoci all'intercessione della Vergine Maria, madre del divino amore.
0: പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിനു ശേഷം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന ഈസ്റ്റർ കാലഘട്ടത്തിൽ ചൊല്ലുന്ന ത്രികാല ജപം നയിക്കുകയും തുടർന്ന് തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
2: Resurrexit sicut dixit, alleluia.
3: Ora pro nobis Deum, alleluia.
2: Gaudet laetare Virgo Maria, alleluia.
3: Quia surrexit Dominus vere, alleluia.
2: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quaesimus ut per eius genetricem Virginem Mariam perpetue capiamus gaudia vitae per Christum Dominum nostrum.
3: Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Gloria Patri et Filio et Spiritui Sancto.
3: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
2: Pro fidelibus defunctis, requiem aeternam dona eis, Domine,
3: et tus perpetua luceat eis.
2: Requiescant in pace.
3: Amen.
2: Dominus vobiscum,
3: et cum spiritu tuo,
2: sit nomen Domini benedictum,
3: ex nunc et usque in saeculum.
2: Adiutorium nostrum in nomine Domini,
3: qui feci caelum et terram.
2: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
3: Amen.
0: ആശീർവാദത്തിനു ശേഷം ലോക മാതൃദിനത്തോടനുബന്ധിച്ച് പാപ്പ എല്ലാ അമ്മമാർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. ഹാൻഡ വൈറസ് ബാധിതരെ സ്വീകരിക്കുന്നതിൽ കനേറിയൻ ദ്വീപ് നിവാസികൾ കാണിച്ച ആതിഥേയത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു.
2: Per intercessione di Maria, la madre di Gesù e nostra, preghiamo con affetto e gratitudine per ogni mamma, specialmente per quelle che vivono in condizioni più difficili. Grazie, che Dio vi benedica.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം.

അനീഷ് മേനാം തുണ്ടത്തിലിന്റെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊലാടി.